0: അക്കനക്ക് ഫ്ലാഷ് അച്ഛനോ ഞാൻ ഫോൺ പറഞ്ഞ നമ്പർ സരിയില്ലേ കാണാന്ന് നോട്ടൊക്കെ നേരെ സാരി റാങ് നമ്പർ തന്നിട്ട് ഫോൺ വെച്ചെത്തണോ
1: അയ്യോ ഇവന്റെ മനയല്ല അത് എന്തൊക്കെയാ
0: അവന്റെ മനയോ ചത്തവ് പോയാ അങ്ങനെ ഫോൺ മാറ്റണെങ്കിൽ സുരുള് ഞങ്ങൾ മാറ്റിനുള്ള നമ്പർ സരിയാക്കുക അല്ലാണ്ട് അറിഞ്ഞോണ്ട
1: തായി പോയിട്ട് വോട്ടിട്ട് എനിക്ക് ആയി പോച്ചു മച്ചോ കൂട്ടി പോയി ഏത് പാർട്ടിക്കാളോ തായ് വോട്ട് കൊടുത്തി ഏത് പാർട്ടിക്കോ
0: ഓഹോ അല്ല പോയി പിന്നൊരു കത്ത് കൊത്തോട്ടോ എനിക്ക്
1: അതെന്താ മച്ചു
0: കൊടിമനെ താത്തർ വോട്ട് കൂട്ടി പോയിട്ട് അല്ലേ പുട്ടിട്ട്
1: വന്നത്
0: താത്തങ്ക് ദൂരം നടപ്പൊക്കെയല്ല ചോമണ്ടര പാർട്ടിക്കാരെ താത്തനെ ഉപായം എടുത്ത് ജീപ്പിൽ കൂട്ടി പോച്ചോ വോട്ട് ഇടോ അല്ലേ
1: അല്ലെങ്കിൽ മാത്രം താത്തങ്ക് 2 കിലോമീറ്റർ നടപ്പൊക്കെയോ മച്ചോ
0: ഓട്ടയിലെ ഇട്ടിത്താണത് ചോമണ്ടര ജീപ്പ് അല്ലേ ഉണ്ടെങ്കിൽ തന്നെ ചോമണിയും ഇല്ല അവന്റെ ജീപ്പും ഇല്ല നിങ്ങളുടെ കൈ കാല് പൊട്ടി പോട് തിരുക്കാസറല്ലി നിങ്ങളുടെ ദദ്ദി ജീപ്പ് കൊടമറിഞ്ചേ പോട് നിങ്ങളുടെ കൈ കാലക്ക് രോഗം പഠിച്ചിട്ട് നികരിയണ്ട് പോപ്പന്നിക്ക് ആയി പോട് ഏ മാത്തായി എന്തെല്ലാം കലികാല ബന്ധിട്ട് തായി നിങ്ങളുടെ നെത്തിരുന്നടുക്ക് പാമ്പ് കടിച്ചേ പോട്
1: അല്ലെങ്കിൽ മാത്ര വയസ്സനെങ്കിലെ കൂട്ടി വന്നിട്ട് അന്നിനെ മാടുവക്കാക്കോ മച്ചു പിന്നെ നടന്നെ പാത്ത താത്ത
0: ബോരേതാരോ ജീപ്പുകാരോ ആ കുട്ടി വന്ന് പുട്ടിത്തോളോ മനക്ക് ഇക്കല്ല ആ കാര്യവാസി കത്തകാലെന്ന് കാർബറ് ധാരാച്ചെങ്കിലും അച്ഛക്ക് അതിന്റെ കാര്യം അമ്മ ആണ്ടു അച്ഛക്ക്
1: അതെ നങ്ക മാത്ര ആ പാർട്ടി ഈ പാർട്ടിന്ന് കടിച്ചു പോവോ അങ്കെല്ലാരും ഒന്ന് ഗദ്ദിത് പോണ പിന്നെ ഇനി മണ്ടയിടോ 5 കാല കഴിഞ്ഞു പിന്നെ
0: കാര്യാക്കണേ തങ്ങണേ മങ്ങണേ ദമ്മയ താരി വോട്ട് കാര്യാനത് തിരുത്തിനോട്ടനെ ഒരേ വോട്ട് ഇത് ഞങ്ങളുടെ പ്രജാപ്രഭുത്വം
1: അല്ല മച്ചു ജഗത്തിലെ വല്യ പ്രജാപ്രഭുത്വ രാഷ്ട്രാന്ത കൊച്ചോവല ആണ്ട് ദുരവസ്ഥ എല്ലിക്ക് ബന്ത് എത്തിപ്പോച്ചിനോട്ട്
0: അതിങ്കേ ഗാഥയുള്ളു ഭർത്താഭർത്ത റായന കുതിര കത്തയായി തോന്നു നങ്ങളുടെ ആടളിത്ത പ്രജയിലെ പ്രഭുവാന്ന് കേപ്പക്കെന്നു ചായ ഒളത്തിര കുട്ട് ഗൊത്തുള്ള എനിക്ക് ഗൊത്ത്
1: ഇതിന ഇനി ചായല് ബല കൂട്ടുവൊക്കെ കയ്യില്ലേ മച്ചോ
0: കയ്യത്തെ ഒന്നും ഇല്ല ചാ എല്ലാരും മനസ്സുമാണോ അച്ഛക്ക് ഞങ്ങളുടെ 101 പാർട്ടി അതിന് ഒരു ശരിയായ തത്വ സിദ്ധാന്തം അച്ഛൻ ഉണ്ടാ അതും ഇല്ല കുറച്ചു പത്തൊക്കെ നാനും താനും തത്വ സിദ്ധാന്തത്തിനെല്ലാം ഭരിക്ക് വെച്ചിട്ട് 1000
1: പിന്നെ മറ്റതാരങ്ങൾക്ക് അത് ഇതിന്ന് ആശ കട്ടിട്ട് വോട്ട് മാടിരുവല്ലോ മാച്ചു അതിന് എന്ത് മാടോക്കപ്പാണ്
0: മറ്റതാരങ്ങൾക്ക് മിഞ്ഞ തിളുവളിക്കണ്ടു നിങ്ങളുടെ വോട്ട് പരത്ത് പവിത്രമാനത്തത് ഏതേ കാരണക്കോ അതിനെ മാറിയോ തീന്ത് പിന്നെ തോന്നുണ്ടാ
1: എന്ത്
0: പ്രത്യൊരു ഗ്രാമക്കാരോട് ഒക്കെട്ടാണ്ടു ഞങ്ങളുടെ സമസ്യ എന്ത് ഏതെല്ലാം സുരുള് ചായ് കൂട്ടുണ്ടു ദാക്ക് ഈ കുറി വോട്ട് കൊടുക്കണ്ടു
1: അതെല്ലാം ആപ്പക്കുള്ളതാ ഒരു ഊരും തന്നെ പിന്നെ അലിബാരബാറെ പാർട്ടി ഇപ്പില്ല
0: അതിനെ നാണി ഞങ്ങളാ പുറമെ പോപ്പൊക്കെ നീ ഏത് ഊർക്കാരാന്ന് കേപ്പതല്ലത്തെ ഏത് പാർട്ടിക്കാരെന്ന് യാവൻ കേപ്പില്ല
1: അത് ശരി
0: ഊരിലെ സൗലഭ്യം ശരിയില്ലെങ്കിൽ നിങ്ങെന്താ ഒരു ജനപ്പ ഒരു ബസ് ഇല്ല കറണ്ട് ഇല്ല റസ്തെ ശരിയില്ല എന്ത് ഊർക്കാരുള്ള ബയ്യതല്ലത്തെ ഏത് പാർട്ടിനും യാവന ബയ്യൂല
1: പണ്ട് ദേശത്ത ബ്രിട്ടീഷ് എങ്ക ഒടുത്ത് വെച്ചിട്ട് അളച്ചില്ലോ അന്നനേക്ക ഊരോ നടന പാർട്ടിക്കാരങ്ക ഒടുത്തു വെച്ചിട്ട് അങ്ങടെ ബേള ബേച്ചിട്ടുണ്ട് പോയിനുണ്ട് അച്ഛക്ക്
0: എല്ലാ പോയിട്ട് അന്ത ഊർക്ക് മൂടി കൊടുപ്പക്കേ പെത്തവും ഇഞ്ഞ പയ്യനോട്ടോ
1: അല്ലെങ്കിൽ മാത്ര ഏത് അപ്പവനു തങ്ങളുടെ മക്ക ചായലിരുന്നു ധ്യാനം മാടുവത് തപ്പ ഇക്ക നട അവസ്ഥനെ കാമ്പില്ല
0: എന്തായിട്ടോ നീട അവസ്ഥ
1: ഒമ്മ ബന്ധവു ഇമ്മ പപ്പലെ പോവി നീട ഊര സാവാസ പോണ്ടവ ഒരു ബസ് സരിയില്ല കറണ്ട് ഇല്ല എന്ത് ബന്ധെങ്കെല്ല ദൂരെയാണ് പോപ്പ കാച്ചി
0: പോ നീനു അങ്ങടെ പയ്യേ നീക്ക് വടിയാ മക്ക കുഞ്ചി കറണ്ട് ബസ് ഇന്നത്തെ ബല്യതായി പോ നാക്കെന്നുണ്ടോ
1: ചെടിഞ്ചോത്തെ മാച്ചു വടിയാ മക്ക പോണെന്ന് നാനിക്കണ് ഞങ്ങളുടെ ഊർക്കു എല്ലടനക്കെ സൗകര്യം എഞ്ചു തുമ്മെങ്കിൽ എച്ചക്കൊരു ചായ്പക്കിഞ്ചു തീന്തിടണ അച്ചക്കേ
0: നാക്കു അച്ചക്കവയാ ബസ് കറണ്ട് നീടന്നൊക്കെ ഇല്ല അന്തു ഇതേ ഊരിൽ ബതിക്കണ്ടുള്ള
1: നീന് കണക്ക് പറയാത്തെ മാച്ചു ഉള്ള വിഷയം എണ്ണി അച്ചക്കെ നാനും
0: അതിനെണ്ണിയുള്ള ചായൽ കേള് ഞങ്ങളുടെ ഊരിൽ ഇല്ലത്തന്നത് എന്ത് ഉണ്ട് എണ്ണു നോട്ടണം ആനെ ബേലിക്ക് വന്ന് നാട്ടിലെ ചായൽ നട്ടി തായില്ല എന്ന് നോട്ടിട്ട് പോപ്പാ കാട് പന്തി ബൊളേരെ ചോദ്യം എന്തിനെ ഉണ്ടെന്ന് നോട്ടിട്ട് പോപ്പാ ഇന്നത് ഒന്താ ദണ്ട ഏതൂറിലും ഉണ്ട് ഇന്നത്തെ സൗകര്യം എണ്ണു നോട്ടണ
1: ഒന്ന് നോടിച്ചെങ്കിൽ ഈ പ്രാണിയുടെ സാവാസവേ മനുഷ്യൻ കെച്ചക്കോ നെമ്മതി വാച്ചോ പ്രാണിയ തങ്ങളുടെ കിലക്കില്ലെങ്കിൽ മാത്രം നാടക്ക് വന്ന് തൊന്തര മാടുവ അച്ഛങ്ക് മനുഷ്യൻ കെച്ചക്കുണ്ടെങ്കു ആസി തൂറിലല്ല റിസീവർ ഇടും മാച്ചോ
0: ഹലോ എന്താ റോബസ്റ്റ കാഫിയുടെ റേട്ടാ അമ്മപ്പ നാക്കെന്ന് കുത്ത് ദാർ തക്കറിയോ നിങ്ങ നല്ല കഷ്ടച്ചല്ല ഇത് നാനൊക്കെ ലോഡ് എടുത്ത് പറയുന്നു നീ എണ്ണി നിങ്ങക്ക് നിങ്ങ ദാറ് അതിനെണ്ണി മിഞ്ഞ എന്ത് കൽപ്പത്തറു ട്രേഡേഴ്സാ നോട്ടി ഇത് ഏത് ട്രേഡേഴ്സും അല്ല ഇത് മാച്ചേന്റെ മനെ
1: ദാർ മാച്ചു അത് കാഫി ഗിഫ്റ്റ് എന്തെല്ലാം കേട്ടത്
0: ദാറോ

0: നല്ല നേരത്തതൊരു ചെടി എന്നെങ്കിന്ന് വിഷയം എന്ത് നന്നി.
1: അതെ, ഭാരീ ഗൗജന മേളായനുണ്ട് ചോന്തു അത്തില്.
0: അപ്പ ഈ മജ്ജന നേരത്ത് മല്ലക്കോളി കളിച്ചനക്ക് കളിപ്പിര ദരച്ചൻ കാങ്കൂന്തോർ വേറെ ഇല്ല. നിങ്ങക്ക് വിഷയം എന്തെന്നോ മിഞ്ഞ കണ്ണി.
1: വടിയ പൊണ്ണുക്കിന്റെ ഒരു പ്രത്യേക പൈപ്പോട്ടി ഉണ്ടല്ലോ ചോന്തു. പൈപ്പോട്ടിയിൽ ഗദ്ദ ദമ്പത്തിയാള മേളക്കാരുടെ കച്ചിലെ ഡൽഹി മേള കൈപ്പോലോ. അതു വിഷയ കൊത്തുണ്ട മേള ഇണ്ടേ.
0: അല്ല എന്ത പൈപ്പോട്ടി അണ്ണി, ജഗള മാടുവ പൈപ്പോട്ടി അച്ചെങ്കി നങ്കക്കെ ഫസ്റ്റ് പപ്പ.
1: നടത്തക്കിഞ്ഞു തീർന്നിട്ടില്ല മദ്യത്തിൽ ബായിടോ അപ്പണ മനേ പഠിച്ചു പോകുന്ന ബുദ്ധി.
0: അച്ചക്കങ്കല്ല ചെടിഞ്ചവത്തി എന്ത പൈപ്പോട്ടി നമ്മ അണ്ണിയപ്പ.
1: ഏതാ ചെങ്കി കൊടവ പാട്ടിട്ടുണ്ട്, പാട്ടിക്ക് ശരിയായിട്ട് ആടോ. നങ്ങളെ കാസറ്റ് കൊണ്ടുപോക്കൊണ്ടല്ലോ ചോന്തു.
0: നാന് ചായല് ആടുവി എല്ലാരും നന്ന നോട്ടിട്ട് അവക്ക് സോഷ്യൽ മിംഗ്ലിംഗ് ഉണ്ട് തന്നുണ്ട്.
1: നടത്തക്കിഞ്ഞു തീന്നിട്ടില്ല.
0: ശരിയപ്പ നിഞ്ഞ കണ്ണി.
1: നങ്ക ഒന്ത് മാടോലു കൊടോ വാലകത്താട്ട് കാസറ്റ് ഇട്ടുണ്ട്. വാലകത്താട്ട് ആടുന്നാ
0: ഉയ് ദമ്മയ നക്ക് വാലകത്താട്ട് ആടുവക്കേ പപ്പുലെ ചെറ പഠിപ്പിച്ചിട്ടി തപ്പീര.
1: രാമരമാ നീക്ക് എന്ത് കൊത്തിപ്പാണ്ട് ഒരു കളികേര് നനക്ക് വാലകത്താട്ടിടുവി അന്തു നാനാടുവി നടനിക്കെ നീ ആടി പടി. അയ്യോ ഒരേ പരിക്ക് അന്നെ കുണ്ടിനെ കുലിക്കേണ്ട അടുത്ത മാറിയെത്തി. ഇതാ ഇന്നെ ആട്. അയ്യോ ധാരണോ പൊയ്യോ എനിക്ക് കഴിഞ്ഞ ഒരേ പരിക്ക് മാടി അടുത്ത മാറിയെത്തി. അയ്യോ അന്നേ നല്ല ചോന്തു ഇതാ ഇന്നെ ആട്. ഇതാ